സഗ്രീസൃഷ്ടിദീഘായ അചംഭവ ആദ ജുഗാദ സ്വരൂപസ്യംഭവ അവൃച്ഛാമേരീ തും കരോ സിഖ ഉപഹാര അസിഖ സംഗരോ ദുഷ്ട ജിതേ ഉഠവത് ഉത്പാത്ത സകല മലേശ കരോ രണകാത്ത ജെ അസ തുജ തവ ശരണി പരേ തിൻകെ ദുഷ്ട ദുഃഖിത ഹവേ മരേ.

ഗൽധാരി അനുഗാര നാനുക ബലഹാരി സരോക സാധന ചാലബൻ ഭജന മിഖയാശകലീശാര ഹരഹർ നാമുക മാവന നാനുക ഏതാനുസാരഷ്ടപതി